0: ദിവസത്തെ സാമഹത്തെ പറഞ്ഞു തിങ്കളാഴ്ച ഋണിലേണം തിങ്കളാഴ്ച തീർച്ച തീർച്ചയായിരുന്നു അമ്മ തീര പറഞ്ഞ
1: പരിപാടി ഭ്യാസ ലേക്ക് തീരാ